0: whole world of radio on planetaudio.org.nz.
1: Are you ready for some extra money? If you've got a power account and live in Central, East or South Auckland, the Entrust dividend may be coming your way. Look out for information from Entrust in your letterbox or email inbox. Check your payment details are correct and let us know of any changes as soon as possible. If we don't have the right info, it might take longer to get your dividend in late September. Everything you need to know is at entrustnz.co.nz.
2: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. You can also listen anytime on planetaudio.org.nz/malayalamfm.